0: ലക്ഷ്മി ശ്രീനിവാസൻ എഞ്ചിനീയറിംഗ് കോളേജ് അട്ടോണമസ്. നവീന ഉലകിൻ തേവികളാണ് സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ അനലിറ്റിക്സ് മറ്റും സെമി കണ്ടക്ടർ പോണ്ട ഉയർത്തര തൊഴിൽനുട്പത്തിൽ നവീന ആരായ്ച്ചി ആയവകങ്ങൾ മൂലം ഉയർന്ന വേലിവായ്പ് മറ്റും സിറന്ന തൊഴിൽനുട്പ വള്ളുനറുകളെ ഉരുവാക്കും പെരമ്പലൂർ ധനലക്ഷ്മി ശ്രീനിവാസ എഞ്ചിനീയറിംഗ് കോളേജ് അട്ടോണമസ്. കൗൺസിലിംഗ് കോഡ് 3805. ജി ആർ ടി ജ്വല്ലേഴ്സ് വഴങ്കും ആടി തങ്ക തെരുവിഴ. സിറപ്പ് സലകയാക പുതിയ തങ്ക നഗൈ മീത് ഗ്രാമിർക്ക് 200 രൂപ കുറവാകും. പഴയ തങ്ക നഗൈ എക്സ്ചേഞ്ചിൻ മീത് ഗ്രാമിർക്ക് 150 രൂപ കൂടുതലാകും. വൈരം മറ്റും അൺകട്ട് വൈരത്തിൻ മതിപ്പിൻ മീത് 12.5% കുറവാക പെരുങ്ങൾ. മേലും പല സലകൾ നിബന്ധനകൾക്കുൾപ്പെട്ടത് ഉടനെ ഉങ്ങൾ അരികിലുള്ള ജി ആർ ടി ഷോറൂമുക്ക് വരുകൾ. ജി ആർ ടി ജ്വല്ലേഴ്സ്, ശുഭ ആരംഭങ്ങളിൽ ആരംഭം.
1: ட்ரிச்சி எஃப்எம் ரெயின்போ 102.1 நேயர்கள் ரசித்துக் கொண்டிருப்பது உங்களோடு நாங்கள்.